നമ്മുടെ പ്രയോജനങ്കര കഷാഹുണ്ട് സകലി ശ്രേഷ്ഠതായ ജാമ്പവ് ആജുഗാസ്രൂപാമ്പവ് അവരക്ഷാമേരി തമ കരോ സഖോ ബാര സഖ സംഗ്രോ ദോഷിയതയോട് പാത്ത സകലമലേശ് കരോ ഋണ കാത്ത ജേ ആസ്തോ ജവസരണി പരേ തനക്ക് ദോഷോ ദുഃഖതവ മരി പുരുഷ ജവന പക് പരി തിഹാരി തനക്ക് തമ സങ്കട സവട്ടാരി ജോ കാല കോയ കാര ത്യായ ഹൈ താകെ കാല നികട നഹ ഹൈ രക്ഷാ വൈ തായ സബ കാല ദോഷ രേഷ്ട രേ തത് കാല കൃപാ ദ്രേഷ്ട തന ജാഹിന ഹരി ഹോ താകെ ദാവ തന കമ ഹരി ഹോ ഹൃദ സദ കർമ്മ സബ ഹോയി ദോഷ ശാശ്വത ന കോയി.